thank you. We bless your name. ആശ്ചര്യമാണ് നാമം ഉടയവരെ, അതിശയമാണ് നാമത്തെ നഗർ ഉയർത്തുന്നു. നീ പാരാട്ടിന എല്ലാ ഉപകാരങ്ങളും.

Jesus. Hallelujah. നമ്മുടെ കൃപയിലാണ് തന്നെ എന്നുടെ ജീവനെ പാർക്കലും അതിനേലാണ് തന്നെ ഞാനിപ്പത് ഞാൻ നിർമൂലമാകാമെന്നിപ്പത് നമ്മുടെ കൃപയല്ലവാ